0: ഇന്നലാവ് സവസ ദേകായി
1: liveFM.lk
2: നെറ്റവിന സിന്ധു അഹനാത്രേ ഹിത സനസന സിന്ധു ഹന്നത് ഒബ കമതിനം www.livefm.lk സൈറ്റ് എക്കട ഗിഹിൻ ക്ലാസിക് റേഡിയോ സിലക് കറന്ന ക്ലാസിക് റേഡിയോ ദിസവന രന്ദുനു ഹദവതേ സ്പർശയ ഒബ ആദരേ കർന ക്ലാസിക് റേഡിയോ റേഡിയോ ഗാർഡൻ ട്യൂൺ ഇൻ റേഡിയോ എഫ് എം യന ആപ്പ് ഹരഹ വഗേമ തവത് വെബ് അടവി ഗണനാവക് ഒസ്സേ ശ്രവണയ കല ഹകീ.

0: രാത്രിയേക്കുള്ള ഹൈ വിളാവ്
1: ലൈവ് FM.LK
0: മൂന്നാമത്തിന് ഗീവിത്മയ ലൈവ് FM.